0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ എസ് രാമനാഥൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം കാംബോജി രാഗത്തിൽ അടതാള വർണ്ണം കേൾക്കാം. വടിവേലു രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Vocal Recital by Dr. S. Ramanathan. He begins with a varnam of Vadivelu in the rag Kamboji set to Adathal.

0: വടിവേലു രചിച്ച അടതാളവർണ്ണമാണ് കേട്ടത്. രാഗം കാംബോജി.
1: യു വർ ലിസ്ണിംഗ് ടു എ വർണം ഓഫ് വടിവേലു ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു അടതാൾ.
0: ഇനി ഹിന്ദോള വസന്തം രാഗത്തിൽ രാ രാ സീത എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഇസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ. ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാ രാ സീത. ഇൻ ദ രാഗ് ഹിന്ദോള വസന്തം സെറ്റ് ടു രൂപകതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച രാരാ സീത എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹിന്ദോള വസന്തം, രൂപക താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. രാരാ സീത ഇൻ ദി രാഗ് ഹിന്ദോള വസന്തം സെറ്റ് ടു, രൂപക താൾ.
0: അടുത്തതായി ദേവഗാന്ധാരി രാഗത്തിൽ നാ മൊരാല എന്ന കീർത്തനം കേൾക്കാം. രൂപക താളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. നാ മൊരാല ഇൻ ദി രാഗ് ദേവഗാന്ധാരി സെറ്റ് ടു, രൂപക താൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എസ് രാമനാഥൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി തരുണം ഇതമ്മ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഗൗളി പന്ത്, ആദിതാളം ശ്യാമശാസ്ത്രി കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Vocal Recital by Dr. S. Ramanathan. Next is a composition of Shyamashastri, Tarunam Idamma, in the rag Gaulipand, set to Aditaal.

0: ഇനി കനു കോനു സൗഖ്യമോ എന്ന കീർത്തനം കേൾക്കാം. രാഗം നായകി, രൂപക താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. കനു കൊനു സൗഖ്യമോ ഇന്ദ് രാഗ് നായകി സച്ച് ടു രൂപകതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച കനു കൊനു സൗഖ്യമു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നായകി, രൂപക താളം.
1: യു ബി ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. കനു കൊനു സൗഖ്യമു ഇൻ ദ രാഗ് നായകി സെറ്റ്സ് ടു രൂപക താൾ.
0: അവസാനമായി മര്യാദ എന്ന കീർത്തനം കേൾക്കാം. രാഗം ഭൈരവം, ആദി താളം. ത്യാഗരാജ സ്വാമികൾ കൃതി.
1: ഡോക്ടർ എസ് രാമനാഥൻ concludes his Carnatic classical vocal recital with a composition of Saint Thyagaraja, Mariyada, in the rag Bhairavam, set to Adithal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Dr. S. Ramanathan. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, Anytime Indian Music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ചെന്നൈ ആകാശവാണിയിലെ നിലയ വിദ്വാൻമാർ അവതരിപ്പിച്ച വാദ്യവൃന്ദം കേൾക്കാം. ആദ്യം ശിവരഞ്ജനി രാഗത്തിൽ വാദ്യവൃന്ദം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Vadivrinda by All India Radio Chennai, Vadivrinda Unit. They begin their Vadivrinda with a composition in the ragam Shivaranjani.

0: അടുത്തതായി കല്യാണി വസന്തം രാഗത്തിലുള്ള കീർത്തനം കേൾക്കാം.
1: കണ്ടിന്യൂയിങ് ദ വാദ്യവൃന്ദ, ദേ വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഇൻ ദ രാഗം കല്യാണ വസന്തം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചെന്നൈ ആകാശവാണിയിലെ നിലയവിദ്വാൻമാർ അവതരിപ്പിച്ച വാദ്യവൃന്ദം. വാദ്യവൃന്ദത്തിൽ രാഗം ഹംസനാദം.
1: This is Ragam 24/7 DTH Anytime Indian Music. You are listening to Vadya Vrinda by All India Radio Chennai Vadya Vrinda Unit. Now listen to the composition in the Ragam Hamsanadam.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ചെന്നൈ ആകാശവാണിയിലെ നിലയ വിദ്വാൻമാർ അവതരിപ്പിച്ച വാദ്യവൃന്ദം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
1: ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
2: യു ആർ ലിസ്ണിംഗ് ടു വാദ്യവൃന്ദ ബൈ ഓൾ ഇന്ത്യ റേഡിയോ ചെന്നൈ, വാദ്യവൃന്ദ യൂണിറ്റ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. For Agam, 24/7 DTH, anytime Indian music.

ഇനി മഹാത്മുലെ മൈസൂർ വാസുദേവാചാർ സാഹിത്യം രാഗം ഋഷഭപ്രിയ ആദിതാളം. ലിസൺ നൗ ടു മഹാത്മുലെ മൈസൂർ വാസുദേവാചാർസ് കോമ്പോസിഷൻ ഇൻ രാഗ് ഋഷഭപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: This is Ragam 27 DTH Indian Classical Music Channel.
1: ഇപ്പോൾ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് ഗഞ്ചിറ. Now we bring you a vocal recital by Tripunithura K. Girija Varma. She is accompanied by C.S. Anurup on violin, K. Jayakrishnan on mridangam and Nidul Aravind on ganjira. Adhyam, Nattaragrathil Sri Mahanapade. Adithalam, Mayuram Vishwanatha Shastriyuda Kriti. The first item of this concert is Sri Mahaganapade in Raga Nada, composed by Mayuram Vishwanatha Shastri, set to Adithala.

അടുത്തത് ഹരിഹരപുത്രം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി വസന്തരാഗം ഖണ്ഡജാതി ഏകതാളം. നെക്സ്റ്റ് ഈസ് ഹരിഹരപുത്രം ഇൻ രാഗവസന്ത സെറ്റു ഖണ്ഡജാതി ഏകതാളം കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

കേട്ടുകൊണ്ടിരിക്കുന്നത് തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് ഗഞ്ചിറ. യു ആർ ലിസ്റ്റ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ. ഷീ ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ ദി മൃദംഗം ആൻഡ് നീതുൽ അരവിന്ദ് ഓൺ ദി ഗഞ്ചിറ. മരിവേര ദിക്കവരയ്യ രാമ ഷൺമുഖപ്രിയ രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയരുടെ കൃതി ആദിതാളം. ഷീ കണ്ടിന്യൂസ് ഹെർ റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യയർ സെറ്റ് ടു ആദിതാള ഇൻ രാഗ ഷൺമുഖപ്രിയ. മരിവേര ദിക്കവരയ്യ രാമ.

മായാ ഗോപബാല കാപ്പിരാഗം ആദിതാളം കെ സി കേശവപിള്ളയുടെ കൃതി ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മായാ ഗോപബാല ഇൻ രാഗ കാപ്പി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ കെ സി കേശവപിള്ള.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മയുടെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം, നീതുൽ അരവിന്ദ് ഗഞ്ചിറ. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ തൃപ്പൂണിത്തുറ കെ ഗിരിജാവർമ്മ. ഷി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ, കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം ആൻഡ് നീതുൽ അരവിന്ദ് ഓൺ ദി ഗഞ്ചിറ.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.